ഖളിതങ് ഇഫത്തിരി ഹൂറുൽ ഐനു എ സ്വർഗത ഗാവേ എവരെങ്ക കുറിങ് ഇൻസിയക്വസ് അതി ജിന്നിയക്വസ് എ ഖമ്പലുങ്ക ബിഹിഫൈനുവേ.

0: എക്സ്ക്യൂസ്, താങ്കളെ തക്ക ഫാണെന്താ?
1: ദത്ത മവിസ്മിവണ്ണവ താങ്കളെ നുദിവിഗന്നെ
0: അഹരംഗിഗെ ദുർമതിഗെ തീനി തിയാപുര താങ്കളെ കുരിയവ്യസ് ഫഹത്യവ്യസ് ജസ്സാദിം അഹനഗിയ വദവേണി
1: എഹന്ത സോറി
0: ദർഫ്ല സമ തിതാ ഇന്ദഗെ കോചെത്ത കിയവേണി ബേരും ഗാ മൈവേ അടുഫഗണ്ടും ലാഹികണ്ണും കിയവാക
2: മമ്മ ഓക്കെ മച്ചങ്ങേരിയസ് കിയവേത ജഹികെങ് ഹുരിഗെൻ ലവജഹ ഷോകുളെ അടുണും എഹൻ അടെണ്ണീവേ ati ege mati ba hada adu fagganda hedi bolu garis saiba
0: den ki qurani darfla ehe le kudami ha irukol nuan nindawa famin ko meli sihare adin yununi en helam vaira namada ves ara
3: hamhe me mahoda qaim kurma komme mihe ko ves emihe ke fardi zimma ada kurba
4: हेलो कबा मेदु केने
1: वर रंगल
5: वर फक्का हम
6: मेदु एहा रंगल नो
5: वड बलिको
6: देन ने काला गोते
1: हम वर बेस्ट
5: देन एहा एहा नो
4: एहुन तेरिंगे हाला हुआल ओळम फिलवाला वाहक दकालोम
1: कोम में बुद दुआई गिरे गाडो 11 गट सु मिनट का टीवी राजे गाडो गणेश तेनी
6: मेदु कीने
7: एहा सतरस्ते का 49 किलो हर्ट्ज मीडियम वेव adi 89 megahertz fm band
8: duniyege hataru bitun
9: rajege utura dekunun
8: khabara maulumat
9: uttumenneti savis gadiru
8: divhi rajyege adu
9: Engha satarsteka 49 kHz medium wave 89 MHz FM band